ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി സേക്ക. ഇന്ന് നമുക്ക് സംസാരിക്കാം നമ്മുടെ അറിവിന്റെ നല്ലൊരു കൂട്ടുകാരനായ പുസ്തകത്തെക്കുറിച്ച്. പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരിൽ ഒരാളാണ് അല്ലേ? കുഞ്ഞുണ്ണി മാഷിയെക്കുറിച്ച് കേൾക്കാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് വേണ്ടി കവിതകൾ എഴുതിയിരുന്ന കുഞ്ഞി മാഷായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പുസ്തകങ്ങളെ കുറിച്ചാവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്ക.

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർജി കിടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർജി സേക്ക. ഇനി നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേര് എന്താ?
2: എന്താ പറ പേര്?
1: ദുരാഗ്രിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോട സമമേ.
2: ആശാനെ, ഞാൻ SI ആണ്, മാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ഒന്നുകൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടിയാർജ് സേക്കാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്ക. മലയാള സാഹിത്യത്തിൽ പ്രണയത്തിന്റെ നിർമാതള പൂക്കൾ വിടർത്തിയ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾക്ക് എന്നും മധുരപന്തിരിന്റെ സൗന്ദര്യമാണ് അല്ലേ? എല്ലാവർക്കും എന്നും എല്ലാ കാലത്തും അവരെയും അവരുടെ ഭംഗിയും അവരുടെ എഴുത്തും അവരുടെ ഭാവനാ പ്രണയങ്ങളും പ്രണയിനിയുടെ മനസ്സും നമ്മളെ പ്രണയത്തിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അല്ലേ? ജീവിതവും മരണവും എല്ലാം പ്രണയം മാത്രം നിറഞ്ഞതായിരുന്നു മാധവിക്കുട്ടിയുടേത്. അപ്പോൾ നമുക്ക് പ്രണയം നിറഞ്ഞ മറ്റൊരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്കാം.

ഹൗഡി, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകാരൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജെ സൈക്ക. സ്പാനിഷ് എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ലോക പ്രശസ്ത നോവലായ കോളറക്കാലത്തെ പ്രണയം, ഫെർമിൻ്റെയും ഫ്ലോറൻറ്റിൻ്റെയും പ്രണയവും കാത്തിരിപ്പുമാണ് നീണ്ട 50 വർഷം ഫെർമിൻ്റോയോടൊപ്പം ജീവിക്കാൻ അവൻ കാത്തിരിക്കുന്നത്. എന്താലേ കാത്തിരിപ്പിനും വേണ്ട ഒരവസാനം. കോളറ ചുറ്റും പടർന്ന് ഭീതി പടർത്തുമ്പോൾ മനസ്സിൽ തീ പോലെ ജ്വലിക്കുന്ന പ്രണയവുമായി ഫ്ലോറൻറ്റിനോ എന്തായാലും നമുക്ക് കാത്തിരിപ്പിന് വിരാമമായി. നല്ലൊരു പാട്ട് കേൾക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജെ സഹിക്കാം.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സൈക്ക. പുസ്തകങ്ങളെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളെയെല്ലാം മാറ്റി ചിന്തിപ്പിച്ച ഒരു പുസ്തകമുണ്ട്. ഒളിത്താവളത്തിലിരുന്ന് ഒരു 13-കാരി എഴുതിയ അവളുടെ കിറ്റി എന്ന വിലുപ്പേരുള്ള ഡയറി കുറിപ്പുകൾ. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും അല്ലേ? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ആൻ ഫ്രാങ്ക് തന്നെ. ഒളിത്താവളത്തിലിരുന്ന് നാട്ടിൽ നടന്ന ക്രൂരതകളും കൊലപാതകങ്ങളും തന്റെ ഡയറിയിൽ കോറിയിട്ട ആൻ ഫ്രാങ്ക് ചരിത്രത്തിലെ അമൂല്യമായ രേഖകൾ നമുക്ക് സമ്മാനിച്ചത് ആ കൊച്ചു ഡയറിയിലൂടെയാണ്. ഒരു കുഞ്ഞു മനസ്സ് കോറിയിട്ട അക്ഷരങ്ങൾക്ക് എന്തൊരു കരുത്ത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സേക്കാം.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സൈക്ക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മൾ വായിച്ച ചെറിയ ചെറിയ കഥകളുടെ പുസ്തകങ്ങളുണ്ട് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ. അതെ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറുകഥകളും എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ബാല്യകാല സഖി ഒഴുകി, അത് അവസാനം വേദനയിലാണ് കൊണ്ടെത്തിച്ചത്. എന്നാലും ആളുടെ പുസ്തകങ്ങൾ ഏത് കയ്യിൽ കിട്ടിയാലും വായിക്കാതെ പോകരുത്. മറക്കാതെ ഒരു വായനാനുഭവം ഉറപ്പായും നമ്മൾ തരും. ഉന്മേഷത്തോടെ അടുത്ത പാട്ടിലേക്ക് പോവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം മാർജിക്കിടാവിൽ കുട്ടിയാർജ് സൈക്കാം.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജികിടാവിൽ കുട്ടിയാജ് സൈക്ക. MT യുടെയും മാധവിക്കുട്ടിയുടെയും പുസ്തകങ്ങളാണ് അധികവും ഞാൻ സിനിമയായി കണ്ടിട്ടുള്ളത്. ചിലത് സിനിമയാകുമ്പോൾ വായനയിലൂടെ നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തിയ ഒരു കൊച്ചു ലോകമുണ്ടാവും. അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഓരോ കഥാപാത്രവും ചുറ്റുപാടും സിനിമയിൽ വരിക, അല്ലേ? നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിൽ മെനഞ്ഞെടുത്ത രൂപത്തിലാവില്ല എല്ലാ സിനിമകളും. എന്നാൽ ചില സിനിമകൾ പുസ്തകത്തിൽ കൊത്തിവെച്ച ലോകത്തേക്കാൾ സുന്ദരമാവും. അപ്പോൾ സുന്ദരമായ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ദിസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം മാർജിക്കിടാവിൽ കുട്ടിയാർജ്ജ സൈക്കം.

ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സേക്ക്. വില്യം ഷേക്സ്പിയറിന്റെ കഥകളും നാടകങ്ങളും എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒതെല്ലോയുടെ കഥ മുതൽ അധികവും ദുരന്ത നാടക കഥകളായിരുന്നു. സംശയം മൂലം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒതെല്ലോ ഷേക്സ്പിയറിന്റെ ഏറ്റവും വലിയ കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ സഹജമായ അസൂയ, അത്യാഗ്രഹം, പ്രതികാരം, അന്ധമായ സംശയം എന്നിവ മൂലം തകർന്നടിയുന്ന ജീവിതങ്ങളുടെ കഥകളാണ് അധികം അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നതും ഈ എഴുത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സേക്കാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജിക്കിടാവിൽ കുട്ടി അർജ സേക്ക. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തമായ ഒരു നോവലുണ്ട്, ഒരു നോവലിസ്റ്റിന്റെ ആദ്യ നോവൽ തന്നെ. ഇത്ര പ്രശസ്തി നേടുന്നത് മഹാത്ഭുതമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് നോവൽ കൂടിയാണ്. അതെ, ഖസാക്കിന്റെ ഇതിഹാസം തന്നെ. OV വിജയന്റെ ആദ്യത്തെ നോവൽ കൂടിയാണ്. ഒരു ഓണം കേറാ മൂലയിൽ, അതായത് ഒരു ചെറിയ ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ അധ്യാപകനായി വരുന്ന രവി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കൊച്ചുകഥ നീങ്ങുന്നത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജിക്കിടാവിൽ കുട്ടി അർജ സേക്കാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവ്, കുട്ടി ആർജി സൈക്കാം. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ തുറക്കുന്നത് വെറും കുറച്ച് പേജുകളല്ല, ഒരു പുതിയ ലോകമാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, റീൽസ് ഉണ്ട്. പക്ഷേ ഒരു നല്ല പുസ്തകവുമായി കുറച്ച് സമയം ചെലവഴിച്ചാൽ കിട്ടുന്ന ഒരു പ്രത്യേക സമാധാനമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. റീഡിംഗ് എന്നത് എക്സാമിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ചിന്തകൾക്ക് പുതിയ വഴികൾ കണ്ടെത്താനും വൊക്കാബുലറി മെച്ചപ്പെടുത്താനും ഇമാജിനേഷൻ വളർത്താനും ചിലപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും റീഡിംഗ് സഹായിക്കും. പിന്നെ ഒരു കാര്യം, എനിക്ക് വായിക്കാൻ ടൈമില്ല എന്ന് പറയുന്ന നമ്മൾക്ക് റീൽസ് കാണാൻ എങ്ങനെ ടൈം കിട്ടുന്നു? ഒരു ദിവസം വെറും 10 മിനിറ്റ് അത്രയെങ്കിലും ഒരു പുസ്തകത്തിനായി മാറ്റി വെച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവ്, കുട്ടി ആർജി സൈക്ക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Hello, hello, welcome back. This is my Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ആർജി കിടാവിൽ നിങ്ങളോടൊപ്പം കുട്ടി ആർജി സേക്ക. ഇനി നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിൻ ഐഡന്റിഫൈ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റിൻ ദാ പിടിച്ചോ.
4: നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ?
5: എന്താ പറ പേര്?
4: ദുരാഗ്രഹിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
5: കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
4: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ.
5: ആശാൻ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.
4: SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി.
3: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ഒന്നുകൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടിയാർജ് സേക്കാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി സൈക്ക. ഒരു നല്ല പുസ്തകത്തിന്റെ അവസാന പേജ് എത്തിയാൽ കഥ തീരും, പക്ഷേ അതിലെ ചില വരികൾ നമ്മുടെ മനസ്സിൽ പിന്നെയും കുറെ കാലം ജീവിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഷോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ തോട്ടുകൂടി, നമ്മൾ ദിവസവും ഫോണിൽ എത്രയോ പേജസ് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേജസ് എങ്കിലും ഒരു പുസ്തകത്തിന്റെ പേജസ് ആക്കിയാലോ? കാരണം റീഡിംഗ് നമ്മളെ നല്ല ലിസണറാക്കും, ഒരു ബെറ്റർ തിങ്കറാക്കും, ചിലപ്പോൾ നമ്മളെ നമ്മളോട് തന്നെ കൂടുതൽ അടുപ്പിക്കും. വായിക്കാം വളരാം, ഓരോ പേജിലൂടെയും ഒരു പുതിയ നമ്മളെ കണ്ടെത്താം. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളോടൊപ്പം വേറൊരു കുട്ടി ആർ ജെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ദിസ് ഇസ് കുട്ടി ആർ ജെ സൈക്ക ഫ്രം ആർ ജെ കിടാവ്. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. ഞാൻ തൃശൂർ ജില്ലയിലെ ഹന്തിക്കാട്ടുള്ള KGM LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂരാണ്. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ച വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് പരിപാടിയിൽ നിങ്ങളെല്ലാവരുമായിട്ട് കൂട്ടുകൂടാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. ഈ വീക്കെൻഡാണ്, അപ്പോൾ നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കുകയാണോ? മടി പിടിച്ചിരിക്കാതെ നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടി നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കേൾക്കാം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ. ട്രിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. നമുക്ക് സമ്മാനങ്ങളുടെ സമയമായിട്ടുണ്ട്. നമ്മുടെ SMS ചോദ്യം ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ?
2: എന്താ പറ പേര്?
1: ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ സമമേ.
2: ആശാൻ, ഞാൻ SI ആണ്. നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI-യും പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ.
0: ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും വേഗം SMS ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരം അയക്കേണ്ട ആ സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഏറ്റവും നല്ല ശരീരവും നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവണമെങ്കിൽ നല്ല കായിക ശേഷി ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സ്പോർട്സാണ് വേണ്ടത്. നല്ല കുട്ടികളായിട്ട് വളരുന്നതിന് സ്പോർട്സ് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. നിങ്ങളെല്ലാവരും കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്പോർട്സിലേക്ക് എത്തിച്ചേരണം. അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികൾ കളിച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വലുതാവുന്നതിനനുസരിച്ച് ഓരോ വ്യക്തമായ ഇനങ്ങളിലേക്ക് മാറി നിങ്ങളത് മാത്രം പരിശീലനം നടത്തി വിജയത്തിലേക്ക് എത്തേണ്ടതാണ്. ചിട്ടയായ പരിശീലനം സ്പോർട്സിന് പ്രധാന ഘടകമാണ്. നിങ്ങൾ സ്പോർട്സിൽ വരുന്നതോടുകൂടി നിങ്ങൾ മറ്റ് ലഹരിയിലേക്ക് പോവാതെ നിങ്ങളുടെ ലഹരി കായിക ഇനമായിട്ട് നിങ്ങളെ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. നിങ്ങൾക്ക് ചിട്ടയായ പരിശീലനം, അതിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറുമ്പോൾ നമ്മുടെ ലഹരി, മറ്റ് ലഹരികൾ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ലഹരിയിലേക്ക് നമ്മൾ പോവാതെ നമുക്ക് നമ്മുടെ ലഹരി നമ്മുടെ കായിക ഇനമായിട്ട് വിജയത്തിലെത്താനായിട്ട് നിങ്ങളെല്ലാവരെയും

പ്രാപ്തരാക്കും. അതാണ് ജോഷി മാഷ്ടിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കേൾക്കാവും. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. നമ്മുടെ വിജയത്തിലെത്തുന്നതിന് ധാരാളം ഘടകങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചിട്ടയായ പരിശീലനം. ചിട്ടയായ പരിശീലനത്തിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നല്ല ഒരു സമയക്രമം നമ്മൾക്ക് വേണം. ആ സമയക്രമം കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും. നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് ഏത് കാര്യത്തിലും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിന് വ്യക്തമായ പ്ലാനിങ് നമുക്ക് വേണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ മുൻഗണനാക്രമത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്ത്, നാളെ ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ടതെന്ത്, നാളെ വൈകിട്ട് ചെയ്യേണ്ടതെന്ത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം ഉറപ്പാണ് അല്ലേ? നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളേത് ഉയർന്ന വിജയം നേടിയ വ്യക്തികളെ എടുത്തു നോക്കിയാലും അവരുടെ അടുത്തൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ആ സമയക്രമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് നിങ്ങളുടെ ജോഷിമാഷിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ്സ്. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു, പക്ഷേ അതിലെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അനാവശ്യം നമുക്ക് പാടില്ല. നമുക്ക് മൊബൈൽ അത്യാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് മൊബൈലിനെ കാണണം, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതിനെ വിളിക്കുന്നതിനും അത്യാവശ്യ വിവരങ്ങൾ അറിയുന്നതിനും മാത്രം മൊബൈൽ ഉപയോഗിക്കുക. മറ്റു കാര്യങ്ങൾ നമ്മൾ വായനയിലൂടെ നമുക്കതിലേക്ക് എത്താനായിട്ട് കഴിയണം. ഒരു നല്ല വായനയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ധാരാളം നമ്മുടെ മനസ്സിലേക്ക് എത്തും. മൊബൈലിൽ കണ്ടു കഴിഞ്ഞ്, മൊബൈലിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് ആ വായന അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് ഏറ്റവും നല്ലത് നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയും ആ വായനയിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുകയും കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൊബൈലിലെ കുറേ ദൂഷ്യവശങ്ങളുണ്ട്. അതിന് നമ്മൾ നല്ലതിനെടുക്കുകയും ദൂഷ്യവശങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് മാഷിക്ക് പറയാനുള്ളത്. എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. You guys are listening to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. നമ്മളിപ്പോൾ AIയുടെ കടന്നുവരവ് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയാത്മക ശേഷിയെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് മാഷിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും AIയുടെ അമിത ഉപയോഗം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ശേഷി വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ വായിച്ച് നമ്മളതിലൂടെ നമ്മളിതിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. ഇതൊക്കെ പറയാനായിട്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോംവർക്ക് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് വീട്ടിൽ പോയി അച്ഛൻ്റെയോ അമ്മയോടോ മൊബൈൽ വാങ്ങിച്ച് അതിൽ ഇന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതി വരുന്ന ഒരു രീതി പല കുട്ടികളിലും കാണുന്നുണ്ട്. പക്ഷേ അത് അല്ല നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് വേണ്ടത് അറിഞ്ഞ് അറിവ് കണ്ടെത്തുക വളർന്ന ഒരു കുട്ടികളായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. അതിനാണ് നമ്മുടെ വിദ്യാലയവും നമ്മുടെ അധ്യാപകരും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് കാര്യമില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അടുത്ത പാട്ട് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. ഇതിൽ രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത കൂടിയാണത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായി സംസാരിക്കണം, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവരുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. സാധാരണ വരുന്ന പോലെ തന്നെയല്ലേ എല്ലാ ദിവസവും വരുന്നത്, ആ രീതിയിൽ തന്നെയല്ലേ പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, അവനത് കൃത്യമായിട്ട് പറയും, ആ പറഞ്ഞത് ടീച്ചറുമായിട്ട് സമ്മതിക്കണം. നമ്മുടെ കുഞ്ഞു മക്കളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ നാടും നമ്മളെല്ലാവരും പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ രക്ഷിതാക്കളും കൂടി പങ്കാളികളാവണമെന്നാണ് നിങ്ങളുടെ ജോഷിമാഷിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കുട്ടികളുടെ മുഖഭാവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ മുഖത്തുള്ള പ്രത്യേകതകൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ. നിങ്ങൾ ഒരു മേശയിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുഖത്തിലെ ഭാവം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറണം. അവരെ ചീത്ത പറയുന്നതിനോ വഴക്ക് പറയുന്നതിനോ ആയിട്ടല്ല, അവരുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ്. ഇനിയും ഒരുപാട് ടിപ്സുകളുണ്ട്, അതിനു മുൻപ് നമുക്ക് പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

മുയലുണ്ട്, പ്രാവുണ്ട്, ഗിനിക്കോഴിയുണ്ട്, ഗിനിപ്പന്നിയുണ്ട്, കലക്കുണ്ട്, ഫ്ലൈൻഡക്കുണ്ട്, പലതരം കിളികളുണ്ട്, നല്ല അക്വേറിയുണ്ട്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ സഹജീവി ബന്ധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് മാഷിവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. ഇതിന് തീറ്റ കൊടുക്കുന്നതും ഇതിനെ പരിപാലിക്കുന്നതും നമ്മുടെ കുഞ്ഞുമക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉള്ളത്. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. മുയൽ പ്രസവിക്കുന്നത്, അതിൻ്റെ കണ്ണ് മിഴിയുന്നത്, അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് അവർ നടന്നു തുടങ്ങുന്നത്, എത്ര ദിവസം കഴിഞ്ഞാണ് അവർ തീറ്റ സ്വയം തിന്ന് തുടങ്ങുന്നത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർക്ക് അറിയാനുള്ളതും കൂടി അതിൻ്റെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ മുട്ടയിടുന്നത്, മുട്ടയിടാത്തവ, മുട്ടയിട്ട് അടയിരിക്കുന്നവ, അതെത്ര ദിവസം കഴിഞ്ഞാണ് വിരിയുന്നത്, അതിന് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ അമ്മ തീറ്റ കൊടുക്കുന്നത്, പ്രാവ് അതിൻ്റെ വായിൽ തീറ്റ കൊണ്ടുവന്ന് അതിൻ്റെ കുഞ്ഞുമക്കൾക്ക് അതിൻ്റെ വായിലേക്ക് ഛർദ്ദിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കിളികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. മുയലാണെങ്കിൽ പുല്ല് കൊണ്ടുപോയി കൂടുണ്ടാക്കി, മാളുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പുല്ല് കൊണ്ടുപോയി വെച്ച് കൂടുണ്ടാക്കി അതിൽ പ്രസവിച്ച് അവരുടെ രോമം അതിലേക്ക് ഇട്ട് അവർക്ക് തണുപ്പും ചൂടും ഏൽക്കാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചിട്ട് വളർത്തി വലുതാക്കി അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇത് നേരിട്ട് കാണാനായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല ഒരു ഏറുമാടവും നമ്മൾ നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സ്വയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിമ്മ കയറാനുള്ള ഒരു കോണിയും കൂടിയുണ്ട്, കയർ കോണിയായിട്ട് അതിമ്മ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അതിലൂടെ കയറി പരിശീലനം നേടി അവരുടെ സ്വയം ആത്മവിശ്വാസം വളരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. ഇതുമാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ട്രെയിനുണ്ട്, അതുപോലെ തന്നെ വലിയ അക്വേറിയമുണ്ട്, നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും പറയാനുമുണ്ട്. അതിന് മുൻപ് കേൾക്കാം, യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. വിദ്യാലയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാഷിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ 5 September അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും അധ്യാപകരെ ആദരിക്കുന്നതിനായിട്ട് കുഞ്ഞു ബൊക്കകൾ കൊണ്ടുവന്നിരുന്നു. ആ കുഞ്ഞു ബൊക്കകൾ എല്ലാം അധ്യാപകർക്ക് കൊടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തി ഓരോ കുഞ്ഞുങ്ങളും അതിൽ വെച്ച് അവർ ഞാൻ കൊണ്ടുവന്ന ബൊക്കയാണ്, എൻ്റെ ടീച്ചർക്ക് കൊണ്ടുവന്ന ബൊക്കയാണ് എന്ന് പറയുന്ന ആ ഒരു സന്തോഷവും അതിനൊപ്പം തന്നെ അന്ന് കൊണ്ടുവരാൻ ബൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത കുഞ്ഞുമക്കൾ അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുക്കാനും കഴിഞ്ഞു. അത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പുതിയ പുതിയ ചിന്തകളിലേക്ക് എത്തിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും നമ്മൾക്ക് കഴിയും. എന്തായാലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറയാം. അതിന് മുൻപ് കുറച്ച് പാട്ടുകൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. എല്ലാവരും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടി മാഷ് പറയുകയാണ്, നിങ്ങളൊക്കെ നല്ല ഒരു അധ്യാപകരായിട്ട് മാറണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നല്ല ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകനല്ല, നല്ല അധ്യാപകനായിട്ട് കുട്ടികൾക്ക് നല്ല വഴികാട്ടിയായിട്ട് കുട്ടികൾക്ക് ഒരു സഹായിയായിട്ട് കുട്ടികളെ മുന്നിൽ നയിക്കുന്ന വ്യക്തിത്വമാണ് അധ്യാപകനായിട്ട് മാറുന്നത് എന്നാണ് എൻ്റെ ഈ അധ്യാപക അവാർഡിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം. നമുക്ക് വൈവിധ്യമാർന്ന അതുപോലെ തന്നെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുക്കുകയും ഒപ്പം തന്നെ അവരെ പ്രവർത്തനോത്മുഖമാക്കുകയും സ്വപ്നങ്ങൾ കാണാനുള്ള അവസരം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കൂടി കഴിയട്ടെ എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. കുറേ പേര് ചോദിച്ചിരുന്നു നല്ലൊരു അധ്യാപകനാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിൽ ഒക്കെ തന്നെയാണ് ഞാൻ എനിക്കും പറയാനുള്ളത്, കുട്ടികളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറണം. എന്തായാലും പാട്ടുകളിലേക്കുള്ള സമയമായിട്ടുണ്ട്, നമ്മൾക്ക് പാട്ടിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. നമുക്ക് സമ്മാനങ്ങളുടെ സമയമായിട്ടുണ്ട്. നമ്മുടെ SMS ചോദ്യം ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അതേതാണെന്ന് നമുക്ക് നോക്കാം.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ?
2: എന്താ പറ പേര്?
1: ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ സമമേ.
2: ആശാൻ, ഞാൻ SI ആണ്. നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI-യും പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ.
0: ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും വേഗം SMS ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരം അയക്കേണ്ട ആ സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. സമയം 1 മണിയായി. നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? പോകുന്നതിന് മുമ്പ് എൻ്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, കുട്ടികളെ നല്ല ക്രിയേറ്റിവിറ്റിയുള്ള കുട്ടികളാക്കിയിട്ട് മാറ്റുകയും നല്ലൊരു മനുഷ്യനായി മാറ്റിയെടുക്കുന്നതിനുമായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. രക്ഷിതാക്കളോടും നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നല്ല ഒരു മനുഷ്യനായി നമ്മുടെ കുഞ്ഞുമക്കളെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി മാറാം. എന്തായാലും സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു ടീച്ചർ ആർ ജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. അതുവരേക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോഷി മാസ്റ്റർ സൈനിങ് ഓഫ് നൗ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പൾട്ടിപ്പക്ക് റെഡർല ഉടന പൾത്തെ വേൾഡ് മൊത്തം അർല ഉടന പിസ്തെ പിസിറ് കൽപ്പി പെർല ഉടന പൾത്തെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.